0: ವಾಗಿನೇ
1: ದೊಲಹಾಯಿ ಹತಲಿ ಹೈ ದನ್ ಬಿಲಾವ
2: David Peris Motor Company within Rajya Sevaka Opata Bajaj Trirodarata Saha Motorcycle Sandaha Suvisheshi Varaprasad Saha Dimana DPMC Rajya Pranama Amatanna Binduai Ekai Ekai Hatarai Hatsiyai Hayasiyai
3: Oye Vayasata Giyat Avasata Gedara Kiwata Avasata Gedara Yanega Tamai Amaruma Vedi
4: Sallina Lillina Daluva Vilasa Nitambana Lola
5: ഇതിൽ താളം ഏത് താളെയാണ് അത്തരി നമ്മത്തില്ല ഇവിടെ

0: ഉദാഹരണത്തിന് അമ്മേനമ്മ ശ്രീയാവർത്തിപുര വിശ്വവിദ്യാലയ സിംഗള സഹജന സന്നിവേദന അധ്യയനാംശ ജ്യേഷ്ഠ കഥികാചാര്യ ആചാര്യ ഹംസമാല റെഡ്ഡി കഹാപോല വിനോദ ഭഗേമ ഗൗരവനീയ സഹഭാഗിത്വ ലഭാതനുമ അത് സന്നദ്ധാര വെനുവേ അപ്പൊ ഈ ലതാ ദിസാനായക സമഗ മിൽട്ടക് പെരറ ഗായനാകരണ ഗീതയ്ക്കും തമൈ സന്നദ്ധാര ആരംഭ സടാൻ കരാനേ സന്ത കിരണിൻ പലട്ട ഒബേ എലിയ വെട്ടനവ തുരു സെവനിൻ മിതുല വട്ടേ സോയ തനനവ
1: ഒമണിക്കാ മെത്തനാത്തര അപ്പി കഥാകരണ പ്രേമയ ഏറ്റുലേ തീയന പന്തി സ്ഥിരതാവ അപ്പിട്ട് പഹദിലോ പേന എക്കാക്ക് ഇതുകൊട്ട് മീ മുന്ന പന്തിയൊക്കെ ഹിട്ടിയ സ്വഭാദഹമ അപ്പിട്ട് സലകാണി മുണിക്ക എക്ക വിധിയേട്ടനെ സ്വഭാദഹമ ആ മേഘലാണ്ട് ഹൊതുട്ട് സല്ലി തീനിന്ന് അപ്പി ഇരയിലിയ വെടിയും തിന്നോണ് ഇമിടത്താ ഹന്തയിലിയ വെടിയും തിന്നോണ് വെസ്സ വെടിയും തിന്നോണ് കിനക്കാക്ക് നെ എനിസാ സമയ സ്വാഭാവിക ആപദാവൻ വല്ലതി മേ ദെഗൊള്ളോ മേ കഹാ സമാനോ മേക്കിട്ട് മൂണ തിന ഈ കണ അതി നതി പരത്തരയാക് കേന എക്ക അദാല വെന്നിനെ മെതന ഇഹമ വചനയാക് കേവന സന്ദകിരനിൻ പലടോബി എലിയ വെട്ടിനവ തുരു സെവനിൻ മിദുല വട്ടേ സുയ ദനനവ ദൻ അയ ഇന്നി പലകട വട ഉസസ്തനത്തിൽ അപ്ല തേരുന്നു ഇതുട്ടോ അയട മാതൃകാവിന ചരിതേ ഇന്നി പലക ഈ പലട സദയിലി വെട്ടിടവ അയേക ദക്കിനവ ഈ അത്രദി ഒഹു കിയന്നേ കൈ കൗളുവകിൻ കുമരിയോബേ മൂണ പെരിനവ മധുര തുലിൻ കിയനക വചന അതുലെമ്മ മേ ദെദന വെങ്കരന ഏ പന്തി പരതരെ അപിട പഹദിലിവ ദനന്ന ഗന്ന ഇതുട്ട അയട ഏ പ്രശ്ന ഏതിവിലാ തിയനു ഇതുട്ട പന്തി പരതരെ സിദ്ധവെന്നെ മോണിക മെതന മേ ധനയ നിലേ ബാലയ കിനത്ര നിമി കുലേ ഹേതുകടഗന അടു കുലേക ഇപ്പദുനു മട ഒബേ അത ലബുനാ കിയല ഒഹു കിയന്നേക ഒഹു ഇന്നി മേ സമാജയ തുല പിലിഗത്ത കുലേക നിമി കുലവർഗീകരണയെ സിദ്ധവെന്ന മോണിക രാജകാര്യക്രമത്തെക്കല രാജുരുവാണ്ട് സേവേ കരാതെ അതവകേ മേ സേവയ അപ്പിട്ട് മുതലട്ട ഗണ പുളുവാൻ തത്വക്കോ മേക പവാത്വാകണ ക്രമയാക് അതീതേ തിബുനെ എത്തുകട്ട് കുമുറു കരമണ മിനുസു ആഹാരക്കു ഏ കണ്ടായവകട ഹിട്ടിയ ഈലങ്കട്ട് അപ്പീതംകോ ബെരഗഹന നെട്ടും ശില്പിയെ വാദന ശില്പിയെ ദിനായ കണ്ടായം കട്ടിയ ഇല്ലാതെ റൺകാരുവോ വേണമേ ഹിട്ടിയ ഒമ്പതിൽ തമ്മിൽ മേ വർഗീകരണയെ സിദ്ധ ദനുമ ഗെനിയാന്ന പന്തി പവത്തന്ന ബേനെ മോണിക്ക എത്തോടെ ഈ പന്തിയ അപ്പി ദന്നം അപ്പിട പുളുവാ കുമുറു ഗോവിയേക്കുക പുതാട്ട വൈദ്യവരെ വെണ്ണ പുളുവാ കവ തീയണു എമുക്കത് ഏവ ഉഗണ്ണന് ശില്പശാസ്ത്ര ലബാദിനത്തെ ഓണതരം തീയണം എത്തോടെ വൈദ്യവരേക്ക് ദുവക്കട്ട് രൂപശ്ലാവാന ശില്പിനിയാ വെണ്ണ പുളുവാ അറഗണ അമാറു നെട്ടും ശില്പിനിയാക് വേണ്ട പുളുവാങ്കമ തീരും നമുക്ക് എദാ ഹെമനമേ എദാ ഏ ശില്പേ ലബാ ഏ ശില്പേ ലബാദീമേ ക്രമവേദിയെ തീപുനെ പരമ്പരാവേ പരമ്പരാവട്ട നിസേ പരമ്പരാവേം പരമ്പരാവട്ട മുഖ പരമ്പരാഗതവ ഹോ ഏ രഹ ഏകുലങ്കി ക്രമവേദ അതുലത് കരഗത്ത ശില്പേ ലബാദീമ മത തമൈ മീ കിര ശില്പേ രക്കുണി എനിസാ ഏ കുലയട്ട സമാജയെ പിലിഗനീമ സമാജയെ പവത്മത് തിമുണ തേന മരണയട്ട സിദ്ധവിന തനക ഉണത് മോണിക അപ്പിക്കേമുക്കോ അവസാന കട്ടിയൊത്തു കരണ്ട ഹിട്ടപ്പു കണ്ടായമക്ക് ഇന്നോണി മേ രതി രതി നെന്തല ഹെമ കിയല ഇതേ ആയി നെത്തുവ മുക്കത് അനിത് കുലവല ഏവ കറിയേ ഏതുകൊട്ട് അപ്പിത്തുമുക്കോ ഗണുലമേക്ക് വെടിവിയ പത്തിനൊക്കെ സിദ്ധവിന മംഗല്യതി കിയാന്നുക്കോ ഏകത്തേ കട്ടിയൊത്തു കരണ്ട അറായ ഓണ ഇന്ന് മേ സമാജ സംസ്ഥാവ് സുരക്ഷിത വെള്ള തിപുണ നമുക്ക് പശുകാലേതി മേ കുലയട്ട വെനവ അർത്ഥകഥന ധീമ തുലി മേ ബലപേമ മിനിസ്സുവന അപിവ് തെപ്പ

0: ദൈവീയ പ്രേമേ സൗന്ദര്യാത്മക വിയമന
1: സന്തതിയതഹര
2: സന്തതിയതഹര സമഗ ലക്കണ്ടാകന ഒപ്പ് അപ്പി തവത് ഗീതയകട യമു അപ്പി ഏ അഹോ ഗീതയ പരിതമരദേവൻ ഗയുവ ഗീതയെ ഏക് തനകദി അപിട മെഹമ അഹനവ ഏത ഇന്ദൻ അത വന മട അണ്ട ഗസ്സനയ പുതേ കിയല എതകൊട അപ്പി ഇലങ്ങട ഹന്ന യാനി ദീക്ഷണ അനുരാധ ഗാന കരന ഗീതയ ഏകിതേദി നം ഹെന്നെ അഫിട നുബ ഏതേന്ദ നവിദിൻ മഗെ പാലു ഹിതട മനമാല കഥാ കേമി
3: ഒമനെ കതീക്ഷണ അനുരാദ അപ്പേ ഗായന ലോകേതേ എന്നേ ഗായന തരു വെടസട ഹടകിൻ ഉണാട ഒഹു ചാവദനപുര വിശ്വവിദ്യാലയേ വിവാഹരിക വിദ്യാപീഠേ അഭ്യന്തര ശിക്ഷക് വിദ്യത അധ്യാപന ലബബു കേനെ ദൻ കലിൻ ഗീതേ അത ഏതേന അത വണ്ണണവ കേല ഔട പെനിന്നി പുതേക് വനേ മെത്തനദി മേ അത വനന്നെ പെമ്മത്തെ ഹിതട പെമ്മതി ഏകാത്തെ പാലു ഹിതട മനമാല കഥാക്കിയമിൻ തമൈ അതവന ഏ അവസ്ഥാവ് സന്ദരേണു ഗലന സന്ദരേക ഹീനേകട മേ പരിസരേ നിർമാണേ കല്ലതേനോ മേ പ്രേമീ കീന മനോഭാവ ഇതാമ ഹൊന്നിൻ ഹദവതര ദനന വിധേട ദൻ മേ യുഗവല മേ വകേ കാലവലവല പ്രേമേ പിലിമന്ദ ഹംഗീം അതി വേലാ തിയന കമതി വേയിദ നത്തം കമതി വേലാ ഇന്ന ആയഗേ ഹിത്വലട ദനന ഹംഗീമത് തമൈ മേ കിയാനെ മുകദ ഹന്ദ കിയാന്നെമ മം മീട കാലടത് കില തിന അനംഗയാഗേ സഹായകേ വസന്ത കാലേ കോകില ഏ വകേ ഇത ഹന്ദ കിയനകത് എക്ക സംബന്ധ വെന്നെമ പ്രേമേ പിലിമന്ദ സുന്ദര സിഹിന സിതുവിലി മാലാവ ඒ නිසා ඔහු කියන්නේ මද සීත සුළඟ මද හාස නගන විට ඔහුට ඒ හීත හුළඟේ කටුක බවක් දැනෙන්නේ නැහැ. හැබැයි අපි සීතු කුමාරයේ නුඹට සීතලා ගුණයි කියනකොට ඉන්න පළන්තියේ ඒ අනිත් පැත්තයට සීතල කියන්නේ මේ වගේ සුන්දර ඇඟීමක් දැනෙන අවස්ථාවක් නෙමෙයි. ඔවුන්ට ප්‍රේමයක් අහිමි. ඔවුන්ට අර හඳ එළියේ සීතලත් එක දැනෙන සිහිනත් අහිමි කොට්ටාසයක්. ඉතින් ඔහු කියනවා සිත කෝල උනින්ද මෙතරම් මේ දැනුණු හැඟුම නොදැනිම් ඔවුන් විඳින්නේම මේ ප්‍රේමයේ සුවයමයි. ඔය වාසනාව නිතු දැල්ල දුලන විට ඔහුට දැනෙනවා මේ ප්‍රේමයේ හැඟීම. මේ කියන්නේ දැන් මොනිකා මේ තියෙන ගැටලුව වෙන්නේ මේ වගේ ගීතත් අපිට ඕන අපි ජීවිතේ දුක් පැත්තම නෙමෙයි කියන්නේ. නමුත් මේ අපිට මේ තීක්ෂණලා හිටපු යුගයේ ඉඳන්ම මෙහාට වෙනකොට වර්තමානයේ වෙනකොට අපිට මෙබඳු ගීත පමණයි ඇහෙන්න. මේ සුරංගනා සිහින ලෝකයෙන් වැහිලා තියෙන මේ හැඟීම් වල තියෙන ආදරණීය සාර හදවතට කතා කරන කොටසෙන් වැහෙන යථාර්ථමත් යථාර්ථය සහිත ජීවිතය අපිට ඇහෙන්නේ හෝ අහන්න සලස්වන්නේ හෝ දැනෙන්නවත් නැති තරම්. බුදුගෙහෙප දරචකයෝ ඒව ගැන ලියන්නෙත් නැහැ. ගායක ගායිකාව ඒව ගයන්නෙත් නැහැ. හැබැයි ඒ නිසා අර සීතල මුරුම වෙච්ච මිනිස්සුත් මේක අහලා මේ සිහින ලෝකයේ ඉන්නවා අර සියල්ලම අමතක